0: ന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡി കെ ജയറാമനും സംഘവും പാടിയ കമലാംബ നവാവരണം കേൾക്കാം. ആദ്യം ഹനുമത്തോടി രാഗത്തിൽ കമലാംബികെ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം.
1: This is Ragam 2470 DTH. Anytime Indian music. Listen to Kamalamba Navavaranam of Muthuswami Deekshithar, sung by T.K. Jayaraman and disciples. Listen to Kamalambige in the rag Hanumathodi, set to Rubagathal.

0: ഹനുമത്തോടി രാഗത്തിൽ കമലാംബികെ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കമലാംബികെ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു രൂപക താൾ.
0: അടുത്തതായി കമലാംബ സംരക്ഷതു എന്ന കീർത്തനം കേൾക്കാം. രാഗം ആനന്ദ ഭൈരവി, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് കമലാംബ സംരക്ഷതു ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: കമലാംബ സംരക്ഷതു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആനന്ദ ഭൈരവി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കമലാംബ സംരക്ഷതു ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി മേജ കല്യാണി രാഗത്തിൽ കമലാംബാം ഭജരേ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നൌ ലിസൺ ടു കമലാംബാം ഭജരേ ഇൻ ദ രാഗ് മേജ കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: മേജ കല്യാണി രാഗത്തിൽ കമലാംബാം ഭജരേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കമലാംബാം ഭജരേ ഇൻ ദ രാഗ് മേജ കല്യാണി സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി ധീരശങ്കരാഭരണം രാഗത്തിൽ ശ്രീ കമലാംബികായ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം.
1: ലിസൺ ടു ശ്രീ കമലാംബികായ ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു രൂപകതാൾ.

0: ധീരശങ്കരാഭരണം രാഗത്തിൽ ശ്രീ കമലാംബികായ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ കമലാംബികായ ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു രൂപക താൾ.
0: അടുത്തതായി കാംബോജി രാഗത്തിൽ കമലാംബികായ എന്ന കീർത്തനം കേൾക്കാം. അടതാളം.
1: നൗ ലിസൺ ടു കമലാംബികായ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു അടതാൾ.

0: കാംബോജി രാഗത്തിൽ കമലാംബികായൈ എന്ന കീർത്തനമാണ് കേട്ടത്. അടതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ കമലാംബികായൈ ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു അടതാൾ.
0: ഇനി ശ്രീ കമലാംബായ പരം നഹി എന്ന കീർത്തനം കേൾക്കാം. രാഗം ഭൈരവി, മിശ്രജാതി, ചമ്പതാളം.
1: നൗ ലിസൺ ടു ശ്രീ കമലാംബായ പരം നഹി ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു മിശ്രജാതി ചമ്പതാൾ.

0: ശ്രീ കമലാംബായ പരംനഹി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, മിശ്രജാതി, ചമ്പതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ശ്രീ കമലാംബായ പരംനഹി ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു മിശ്രജാതി ചമ്പതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡി കെ ജയറാമനും സംഘവും പാടിയ കമലാംബ നവാവരണം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കമലാംബ നവാവരണം ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ സംഗ് ബൈ ഡി കെ ജയരാമൻ ആൻഡ് ഡിസൈപ്പിൾസ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഹെച്ച് രത്നപ്രഭ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ എൻ സമ്പത്ത്, മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഖടം ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ, മുഖർശംഖ് തിരുനക്കര രതീഷ്. ആദ്യം തോടി രാഗത്തിൽ സരസ്തിജനാഭ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic vocal recital by H. Ratnaprabha. She is accompanied on the violin by N. Sambath, on the mridangam by Mavelikara R. Balachandran, and on the khadam by Adichanellur M. Anil Kumar, and on the morsing by Tirunakara Ratish. Listen to the compositions of Maharaja Swati Tirunal. She begins her vocal recital with Sarasijanapha. In the rag Todi, set to Mishra Chap Tal.

0: വിഹര മാനസ സദാ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധ ഭൈരവി, ആദി താളം.
1: യു ആർ ലിസ്ണിംഗ് ടു വിഹര മാനസ സദാ ഇൻ ദി രാഗ് ശുദ്ധ ഭൈരവി സെറ്റ് ടു ആദി താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് H രത്നപ്രഭ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എൻ സമ്പത്ത്, മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഖടം ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ, മുഖർശംഖ് തിരുനക്കര രതീഷ്. ഇനി പാഹിമാം ശ്രീ വാഗീശ്വരി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, ആദിതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എച്ച് രത്നപ്രഭ. ഷി ഈസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ എൻ സമ്പത്ത്, ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഓൺ ദ ഖടം ബൈ ആദിച്ചനെല്ലൂർ എം അനിൽകുമാർ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ തിരുനക്കര രതീഷ്. ഷി കണ്ടിന്യൂസ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് പാഹിമാം ശ്രീ വാഗീശ്വരി ഇൻ ദ രാഗ് കല്യാണി സെറ്റ് ടു ആദിതാൾ.

0: കല്യാണി രാഗത്തിൽ പാഹിമാം ശ്രീ വാഗീശ്വരി എന്ന കീർത്തനമാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹിമാം ശ്രീ വാഗീശ്വരി ഇൻ ദി രാഗ് കല്യാണി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ആഹരി രാഗത്തിൽ പനിമതി മുഖി ബാലേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പത്താളം.
1: ഷീ കൺക്ലൂഡ്സ് ഹർ വോക്കൽ റിസൈറ്റൽ വിത്ത് പനിമതി മുഖി ബാലേ ഇൻ ദി രാഗ് ആഹരി സെറ്റ് ടു മിശ്രചാപ്പ്.

0: പനിമതി മുഖി ബാലെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ആഹരി, മിശ്രജാപ്പ് താളം.
1: യു ആർ ലിസണിംഗ് ടു പനിമതി മുഖി ബാലെ ഇൻ ദി രാഗ് ആഹരി സെറ്റ് ടു മിശ്രജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എച്ച് രത്നപ്രഭ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ എൻ സമ്പത്ത്. മൃദംഗം മാവേലിക്കര ആർ ബാലചന്ദ്രൻ. ഘടം

0: ആദിത്യ നെല്ലൂർ, എം അനിൽകുമാർ, മുഖർശംഖ്, തിരുനക്കര രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു എ കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ എച്ച് രത്നപ്രഭ. ഷി വാസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ എൻ സമ്പത്ത്, ഓൺ ദ മൃദംഗം ബൈ മാവേലിക്കര ആർ ബാലചന്ദ്രൻ, ഓൺ ദ ഖഡം ബൈ ആദിത്യ നെല്ലൂർ എം അനിൽകുമാർ, ആൻഡ് ഓൺ ദ മോർസിംഗ് ബൈ തിരുനക്കര രതീഷ്. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മുഖത്തല ശ്രീ ജി ഗോപകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കോട്ടക്കൽ ബി വിജയകുമാർ മൃദംഗം. ആദ്യം ശ്രീരഞ്ജനി രാഗത്തിൽ ഗജവദന എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം പാപനാശം ശിവൻ കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Mukutala Shri G. Gopakumar. He is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Kottukkal Shri B. Vijayakumar. He begins his Carnatic vocal recital with a composition of Pavanasham Shivan, Gajavadana, in the rag Shri Ranjani, set to Adi Thal.

0: പാപനാശം ശിവൻ രചിച്ച ഗജവദന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശ്രീരഞ്ജനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ഗജവദന. ഇൻ ദ രാഗ് ശ്രീരഞ്ജനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി കാമവർദ്ധിനി രാഗത്തിൽ ശംഭോ മഹാദേവ എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ശംഭോ മഹാദേവ. ഇൻ ദ രാഗ് കാമവർദ്ധിനി, സെറ്റ് ടു രൂപക താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ശംഭവ മഹാദേവ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധിനി, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ശംഭോ മഹാദേവ. ഇന്ന് രാഗ് കാമവർദ്ധിനി, സെറ്റ് ടു രൂപക താൾ.
0: ഇനി കീരവാണി രാഗത്തിൽ ദേവി നീയേ തുണൈ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം പാപനാശം ശിവൻ, കൃതി.
1: യു വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ദേവി നീയേ തുണൈ. ഇന്ന് രാഗ് കീരവാണി, സെറ്റ് ടു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച ദേവി നീയേ തുണൈ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കീരവാണി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ദേവി നീയേ തുണൈ. ഇൻ ദി രാഗ് കീരവാണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഖത്തല ശ്രീ ജി ഗോപകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കോട്ടുകൽ ബി വിജയകുമാർ മൃദംഗം. ഇനി ഹനുമത്തോടി രാഗത്തിൽ കാർത്തികേയ ഗാംഗേയ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by Mukuthala Shri G. Gopakumar. He is accompanied on the violin by Shri S. R. Mahadeva Sharma and on the mridangam by Kottukal Shri B. Vijayakumar. Now listen to a composition of Papanasham Shivan, Karthigeya Gamgeya. In the rag, Hanumathodi set to Adithal.

0: പാപനാശം ശിവൻ രചിച്ച കാർത്തികേയ ഗാംഗേയ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, കാർത്തികേയ ഗാംഗേയ. ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി മാതാ പരാശക്തി എന്നാരംഭിക്കുന്ന രാഗമാലിക കേൾക്കാം. ആദിതാളം, സുബ്രഹ്മണ്യ ഭാരതി കൃതി.
1: മുഖത്തിലെ ശ്രീ ജി ഗോപകുമാർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ വിത്ത് എ രാഗമാലിക മാതാ പരാശക്തി, സെറ്റ് ടു ആദിതാൾ, ആൻഡ് കമ്പോസ്ഡ് ബൈ സുബ്രഹ്മണ്യ ഭാരതി.

0: സുബ്രഹ്മണ്യ ഭാരതി രചിച്ച മാതാ പരാശക്തി എന്ന രാഗമാലികയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു രാഗമാലിക മാതാ പരാശക്തി, സെറ്റ് ടു ആദിതാൾ ആൻഡ് കമ്പോസ്ഡ് ബൈ സുബ്രഹ്മണ്യ ഭാരതി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് മുഖത്തല ശ്രീ ജി ഗോപകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കോട്ടക്കൽ ബി വിജയകുമാർ മൃദംഗം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ മുഖത്തല ശ്രീ ജി ഗോപകുമാർ. Accompanying artists were Shri S.R. Mahadeva Sharma on the violin and Kottikkal Shri B. Vijayakumar on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. Now we bring you a violin recital by T.H. Subramaniam. He is accompanied by Kuzhalmandam G. Ramakrishnan on Mridangam and G. Manohar on Kadam. Adim Bhairavi Ragathil Khandajadi Adathala Varnam, Viriboni. First item of this concert is a Bhairavi Raga Varnam set to Khandajadi Adathala, Viriboni.

ജഗദാനന്ദകാരക എന്നാരംഭിക്കുന്ന ത്യാഗരാജ് പഞ്ചരത്നകൃതി. നാട്ടരാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് എ പഞ്ചരത്നകൃതി ജഗദാനന്ദകാരക. രാഗ നാട്ട സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അനുപമ ഗുണാം ബുദ്ധി, അഠാനരാഗം, ഖണ്ഡചാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ അഠാന, സെറ്റ് ടു ഖണ്ഡചാപതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. അനുപമ ഗുണാം ബുദ്ധി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി എച്ച് സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ജി മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ ടി എച്ച് സുബ്രഹ്മണ്യം. ഹീസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്നം ജി രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് ജി മനോഹർ ഓൺ ഖഡം. നിധിച്ഛാല സുഖമ കല്യാണി രാഗം, മിശ്രചാപ്പത്താളം, ത്യാഗരാജകൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് നിധിച്ഛാല സുഖമ ഇൻ രാഗ കല്യാണി സെറ്റു മിശ്രചാപ്പത്താള കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് TH സുബ്രഹ്മണ്യത്തിന്റെ വയലിൻ കച്ചേരി. കുഴൽമന്ദം G രാമകൃഷ്ണൻ മൃദംഗം, G മനോഹർ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ TH സുബ്രഹ്മണ്യം. ഹി വാസ് അക്കമ്പനീഡ് ബൈ കുഴൽമന്ദം G രാമകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ്

0: ജി മനോഹർ ഓൺ ഘടം.
1: രാഗം DTH ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.